ഇതിനേട്ട തുളു സിനിമത പതുക്കലിന് കേണ്ടരു ആകാശവാണി മംഗളൂരു സമയ 6:37 ഇന്നുമുണ്ട് ബംഗളൂരു കേന്ദ്രദ സഹപ്രസാരദല്ലി വാണിജ്യ പ്രകടനകളു അബളിക പ്രദേശ സമാചാര.